0: ദിവ്യ എഫ്എമ്മും എഹും തരുന്ന ബദൽ കുറണി
1: വരാൻ ഹാസ ഹുഷേളും തെരിയ ഗെസ്റ്റ് ആർ ജെ
2: ഗെസ്റ്റ് ആർ ജെ ഗതുക ബദൽ കുറ ഫറാതായകു തഫാത് മൗദൂതക വാഹക ദക്കാനുമഗെ ഫുർസത്
1: ഗെസ്റ്റ് ആർ ജെ നുവദിഹ എകെ മെഗാഹെർട്സ് ദിവ്യ എഫ്എമ്മും
3: ಗೆಸ್ಟ್ ಆರ್ ಜೆ ಬುರಾಸ್ವೆದ್ದು ಹೋಗಿ ರೇಗಂಡು ಅಗ್ಗಡಿ ಫಣರಾಗ ಸ್ಟುಡಿಯೋ ಎಂ ಬಗುತು ದಿವೆ ಎಫ್ ಎಂ.